0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംരക്ഷണത്തിൽ കേൾക്കാം ചിന്താ മലരുകൾ. യേശുവിന്റെ നിത്യ പൌരോഹിത്യത്തിൽ പങ്കുചേരുന്ന പുരോഹിതരുടെ വിവിധങ്ങളായ ധർമ്മങ്ങളും സമൂഹത്തിൽ പുരോഹിതരുടെ കടമകളെയും കുറിച്ചുള്ള ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരികളിൽ നാം ശ്രവിക്കുന്നത്. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യവംശത്തോടുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹപ്രതിഫലനമാണ് പുത്രനായ ദൈവത്തിന്റെ മനുഷ്യാവതാരം. പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നിരുന്ന മനുഷ്യവംശത്തെ രക്ഷിച്ച് സ്വർഗ്ഗലോകത്തിന് അർഹരാക്കി തീർക്കുവാൻ ദൈവം തന്റെ ശബ്ദമായ പ്രവാചകന്മാരെ ജനതകൾക്കിടയിലേക്ക് അയക്കുന്നതായി പഴയ നിയമത്തിൽ ഉടനീളം നാം കാണുന്നുണ്ട്. പക്ഷേ ഈ പ്രവാചക ദൗത്യങ്ങളൊന്നും ആത്യന്തികമായ ലക്ഷ്യപ്രാപ്തിക്ക് പര്യാപ്തമായില്ല എന്ന് ദൈവം കണ്ടതിനാലാവണം തന്റെ പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തീരുമാനമെടുക്കുന്നത്. കാൽവരിമലയിൽ ഉയർന്ന മരക്കുരിശിൽ മനുഷ്യവംശത്തിന്റെ പാപക്കറകൾ തന്റെ പുത്രന്റെ യാഗത്താൽ കഴുകി വെടിപ്പാക്കുന്ന പിതാവായ ദൈവം, ഈ ഹിതപൂർത്തീകരണമായിരുന്നു ഈശോയുടെ ഇഹലോകവാസത്തിന്റെ ലക്ഷ്യവും കടമയും. ദൈവപുത്രനായ ഈശോയുടെ ഈ ത്യാഗത്തിന്റെ തുടർച്ചയാണ് സഭയിലൂടെ പുരോഹിതർക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ബലിയാകുവാനും ബലിയേകുവാനുമുള്ള ദൈവവിളി. ഈ പുരോഹിത കടമകൾ നിറവേറ്റുമ്പോൾ പ്രതിസന്ധികളും വെല്ലുവിളികളും ഏറെയുണ്ടാകും. എന്നെ പീഡിപ്പിച്ചവർ നിങ്ങളെയും പീഡിപ്പിക്കും എന്നാണല്ലോ വചനം പറയുന്നത്. പഴയ നിയമത്തിൽ പുരോഹിതരുടെ ധർമ്മം ബലിയർപ്പിക്കുക എന്നത് മാത്രമായിരുന്നു. ജനങ്ങൾ അവരുടെ പാപപരിഹാരത്തിനായി ബലിയർപ്പിക്കുവാൻ ബലിവസ്തുക്കൾ ദേവാലയത്തിൽ കൊണ്ടുവരുന്നു. പുരോഹിതൻ അവ വാങ്ങി ദൈവത്തിന് ബലിയർപ്പിക്കുന്നു. ബലിമൃഗത്തിന്റെ ഒരു ഭാഗം ഭക്ഷിക്കുന്നു, വേദനം പറ്റുന്നു. പക്ഷേ പഴയ നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി പുതിയ നിയമത്തിലേക്ക് ചരിത്രം മാറ്റപ്പെട്ടപ്പോൾ പൌരോഹിത്യ ധർമ്മങ്ങളും മിശിഹായിലൂടെ മാറ്റപ്പെട്ടു. പുരോഹിതൻ ഒരേ സമയം ബലിയർപ്പകനും ബലിവസ്തുവും ആണെന്നുള്ളതാണ് മിശിഹായിൽ പൂർത്തീകരിക്കപ്പെട്ടതും സഭയിലൂടെ ഇന്നും അനുസ്യൂതം തുടരുന്നതുമായ പൌരോഹിത്യ ധർമ്മം. താൻ പൂർത്തിയാക്കേണ്ടിയിരുന്ന പിതാവിന്റെ ഹിതം, തന്റെ മക്കളുടെ വിശുദ്ധീകരണം എപ്പോൾ നിറവേറ്റപ്പെട്ടുവോ അപ്പോഴാണ് മിശിഹായുടെ പൌരോഹിത്യം പൂർണ്ണമാക്കപ്പെട്ടത്. അന്ത്യ അത്താഴവേളയിൽ തന്റെ ശരീരവും രക്തവും അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ ശിഷ്യന്മാർക്ക് നൽകി അവർക്ക് ആത്മീയ പോഷണം നൽകുമ്പോൾ ശൂന്യവൽക്കരണത്തിന്റെയും സ്വയം നൽകലിന്റെയും പൌരോഹിത്യ തുടർച്ചയുടെയും മാനങ്ങളാണ് ഈശോ നൽകുന്നത്. പിതാവേ, എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന ഈശോയുടെ കുരിശിൽ കിടന്നുകൊണ്ടുള്ള വാക്കുകളിൽ തന്റെ നിത്യപൌരോഹിത്യത്തിന്റെ പൂർത്തീകരണമാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. പൌരോഹിത്യത്തെപ്പറ്റി ആധുനികത പല കെട്ടുകഥകളും നുണകളും പ്രചരിപ്പിക്കുന്നുണ്ടെന്നുള്ളത് സത്യം. ദൈവത്തെയും മതത്തെയും നശിച്ചുപോകാതെ നിലനിർത്തുവാനുള്ള വെറും ലോകശക്തികൾ മാത്രമാണെന്നൊക്കെ പൌരോഹിത്യത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു ആധുനിക യുഗത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ പൌരോഹിത്യ ധർമ്മങ്ങളെപ്പറ്റിയുള്ള അവബോധം എല്ലാ മനുഷ്യരിലും സൃഷ്ടിക്കപ്പെടേണ്ടതാണ്. പൌരോഹിത്യ ധർമ്മങ്ങളെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക. ദൈവിക രഹസ്യങ്ങളും ദൈവിക സത്യങ്ങളും പലപ്പോഴും മനുഷ്യബുദ്ധിക്ക് അതീതവും അഗ്രാഹ്യവും ആയതിനാൽ അവ മനസ്സിലാക്കുവാൻ സാധാരണ ജനങ്ങൾക്ക് സാധിക്കാതെ പോകാറുണ്ട്. ഈശോയുടെ ഇഹലോകവാസ കാലഘട്ടത്തിൽ പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നതിന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാണ്. നിങ്ങളും എന്നെ വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നുവോ? ഈ വചനങ്ങൾ കഠിനമാണ്, ഇവ ഗ്രഹിക്കുവാൻ ആർക്ക് കഴിയും എന്നിങ്ങനെയുള്ള തിരുവചന ഭാഗങ്ങൾ മാനുഷിക ഗ്രാഹ്യശക്തിയുടെ പരിമിതി വെളിപ്പെടുത്തുന്നതാണ്. പൌരോഹിത്യത്തിന്റെ മർമ്മപ്രധാനമായ ഒരു കർത്തവ്യം പഠിപ്പിക്കുക എന്നതാണ്. ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും ദൈവിക സത്യങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കുവാനും ജനങ്ങളെ പഠിപ്പിക്കുവാനുള്ള വലിയ കടമയാണ് ഓരോ പുരോഹിതനിലും നിക്ഷിപ്തമായിരിക്കുന്നത്. മറ്റൊരു കടമ നയിക്കുക എന്നുള്ളതാണ്. നയിക്കുക എന്ന അർത്ഥത്തിൽ പുരോഹിതനൊരു നേതാവാണ്. എന്നാൽ നയിക്കുക എന്നാൽ ഭരിക്കുക എന്ന് തെറ്റായി വ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. പൌരോഹിത്യത്തിലെ നയിക്കുക എന്ന ധർമ്മം പുരോഹിതൻ നിർവഹിക്കുന്നത് ഒരു ആട്ടിടയൻ ആടുകളെ മേയ്ക്കുന്നത് പോലെയാണ്. ആടുകളുടെ പിന്നാലെയാണ് ആട്ടിടയൻ നടക്കുക. ഇപ്രകാരം നടക്കുന്ന ഇടയന്റെ സംരക്ഷണത്തിൽ ആടുകളെല്ലാം സുരക്ഷിതരായിരിക്കുന്നത് പോലെ പുരോഹിതർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ സംരക്ഷണമാണ് നയിക്കുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഏതൊരു ആവശ്യങ്ങളിലും സാഹചര്യങ്ങളിലും സഹായിക്കുവാൻ നയിക്കുവാൻ പുരോഹിതന് കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആരും വഴിതെറ്റിപ്പോകാതിരിക്കുവാനുള്ള ജാഗ്രതയും നയിക്കുക എന്ന കടമയിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ സ്വാർത്ഥ താൽപ്പര്യങ്ങളോ മറ്റു ബാഹ്യശക്തികളോ പുരോഹിതനിൽ സ്വാധീനം ചെലുത്തുന്ന സാഹചര്യം ഏറെ പരിതാപകരമാണ്. മറ്റൊരു പൗരോഹിത്യധർമ്മം വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. പൗരോഹിത്യ കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധീകരിക്കുക എന്നത്. ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം. മിശിഹാ ലോകത്തിലേക്ക് കടന്നുവന്നതിന്റെ പ്രധാന ലക്ഷ്യവും മറ്റൊന്നായിരുന്നില്ല. തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തിരുമനസ്സായ ദൈവപിതാവ്, തന്റെ മക്കളുടെ കാര്യങ്ങളിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്ന പിതാവായ ദൈവം പുരോഹിതരിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യവും ഇതുതന്നെയാണ്. ആരും നശിച്ചുപോകാതെ വിശുദ്ധീകരിക്കപ്പെട്ട് തന്നിലേക്ക്, പറദീസായുടെ സൗഭാഗ്യത്തിലേക്ക് വരുവാനുള്ള ദൈവത്തിന്റെ ഹിതപൂർത്തീകരണം. ഈ മൂന്ന് ദൗത്യങ്ങളും പ്രഥമമായി ഈശോയുടെ ജീവിതത്തിൽ നമുക്ക് കാണാവുന്നതാണ്. മിശിഹായുടെ ഈ ദൗത്യങ്ങൾ ഇന്നും സഭയിലൂടെ തുടർന്നു പോരുന്നു. ഇത്തരത്തിൽ സഭയെന്ന് പറയുന്നത് മിശിഹായുടെ മൗതിക ശരീരവും അവന്റെ ജീവിതത്തിന്റെ തുടർച്ചയുമാണ്. മിശിഹായുടെ എല്ലാ കർത്തവ്യങ്ങളും സഭയിലൂടെ ഇന്നും തടസ്സങ്ങളൊന്നും കൂടാതെ തുടർന്നു പോരുന്നതിനുള്ള ഒരു പ്രധാന കാരണം മറ്റൊന്നുമല്ല, സഭയിലെ പൗരോഹിത്യ കൂട്ടായ്മയാണ്. മിശിഹായുടെ സജീവ സാന്നിധ്യത്തിന്റെ സ്മരണ ജനങ്ങളുടെ ഇടയിൽ ഇന്നും നിലനിൽക്കുന്നത് ഈ പുരോഹിത ഗണങ്ങളിലൂടെയാണ്. സഭയെയും സമൂഹത്തെയും പരസ്പരം ഒന്നിപ്പിക്കുന്ന കണ്ണിയാണ് പുരോഹിതൻ. അതിനാൽ തന്നെ സഭയിലെ ആവശ്യഘടകമാണ് പൗരോഹിത്യം. സഭയുടെ വിവിധങ്ങളായ ധർമ്മങ്ങൾ നിർവഹിക്കുവാൻ മിശിഹ തിരഞ്ഞെടുത്തവരാണ് പുരോഹിതർ. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് ഓരോ മനുഷ്യനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. സമൂഹത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു മനുഷ്യജീവിതത്തെപ്പറ്റി ചിന്തിക്കുവാൻ പോലും പ്രയാസകരമാണ്. ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ഓരോ പുരോഹിതന്റെയും ജീവിതവും. ഈശോയുടെ ജീവിതത്തിലുടനീളം അവൻ സമൂഹവുമായി ബന്ധപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവാണ് സുവിശേഷം ഇപ്രകാരം പറയുന്നത്: അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഒരു പുരോഹിതനാവുക എന്നാൽ ആദ്യപടി ഒരു നല്ല മനുഷ്യനാവുക എന്നതാണ്. ഒരു നല്ല മനുഷ്യനാവുക എന്ന് പറഞ്ഞാലോ നല്ല ഒരു സാമൂഹ്യ ബന്ധത്തിന് ഉടമയായിത്തീരുക എന്നർത്ഥം. എന്നാൽ എന്നാണോ ഈ സാമൂഹ്യ ബന്ധത്തിന് അയവ് സംഭവിക്കുന്നത്, അന്ന് പൗരോഹിത്യ ജീവിതത്തിന്റെ യാത്രയിലും വീഴ്ചകൾ സംഭവിച്ചു തുടങ്ങുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവർ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുകയില്ലല്ലോ എന്നല്ലേ വചനം പറയുന്നത്. ലോകചരിത്രത്തിൽ ഉടനീളം ആരോഗ്യപരമായ ഇത്തരം സമൂഹ പുരോഹിത ബന്ധത്തിന്റെ നിർണായകമായ സ്വാധീനങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. വിശുദ്ധ അഗസ്റ്റിൻ ദൈവത്തിന്റെ നഗരം എന്ന തന്റെ പുസ്തകത്തിൽ രണ്ട് നഗരങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. നഗരങ്ങളായ ജെറുസലേമിനെയും ബാബിലോണിയെയും. ഈ രണ്ട് നഗരങ്ങളെയും രണ്ട് വീക്ഷണകോണുകളിലൂടെയാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്. ജെറുസലേമിനെ അദ്ദേഹം വിശേഷിപ്പിക്കുക ദൈവത്തിന്റെ നഗരമായും ബാബിലോണിനെ വിശേഷിപ്പിക്കുക തിന്മയുടെ നഗരവുമായാണ്. സദാ ഐശ്വര്യവും ശാന്തിയും സമാധാനവുമൊക്കെ കളിയാടുന്ന ജെറുസലേം നഗരത്തിലെ ജനങ്ങൾക്ക് ബാബിലോണിലെ തിന്മ നിറഞ്ഞ ജീവിതചതികളിലേക്ക് വഴുതി വീഴുവാനുള്ള സാഹചര്യവും അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. അതേസമയം ബാബിലോണിയയിലെ ജനങ്ങൾക്ക് ജെറുസലേമിന്റെ നന്മയിലേക്ക് മനസാന്തരപ്പെട്ടുകൊണ്ട് ഉയർത്തപ്പെടുവാനുള്ള സാധ്യതയും തന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുന്നുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷയുടെ ധർമ്മം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. ബാബിലോണിയയിൽ നിന്നും ജെറുസലേമിലേക്കുള്ള ഒരു കടന്നുപോകൽ സംജാതമാക്കുക, അതിനായി മനുഷ്യരെ സഹായിക്കുക, അവരുടെ കൂടെ നിൽക്കുക, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനായി വർത്തിക്കുക. തിന്മ നിറഞ്ഞിരുന്ന പലയിടങ്ങളിലും സ്വാതന്ത്ര്യത്തിന്റെ നല്ല ഉപയോഗം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് വളരുവാൻ പ്രേരിപ്പിച്ചതും സഹായിച്ചതും കത്തോലിക്ക പുരോഹിതരായിരുന്നു എന്നുള്ളത് ചരിത്ര സത്യമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജാതിമതഭേദമന്യേ എല്ലാവരുടെയും ഉന്നമനത്തിന് സ്വന്തം ജീവൻ പോലും ബലികൊടുത്തുകൊണ്ട് സഹായമായി നിന്നതും ഈ പുരോഹിതരുടെ സാമൂഹിക പ്രതിബദ്ധതയെ എടുത്തുകാണിക്കുന്നു. ഈ ചരിത്ര സത്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് ഒരു രാഷ്ട്രത്തിന്റെ സാമൂഹികവൽക്കരണത്തിൽ പുരോഹിതർക്കുള്ള പങ്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇവയ്ക്കെല്ലാം അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ഒരു പുരോഹിതന് ക്രിസ്തുവുമായുള്ള ബന്ധമാണ്. പൗരോഹിത്യ ജീവിതത്തിൽ ഒരു പുരോഹിതന്റെ മാതൃക എന്താണെന്നും ആരാണെന്നും ചോദിച്ചാൽ മറുപടിയായി ലഭിക്കുക, അല്ലെങ്കിൽ ലഭിക്കേണ്ടത്, ക്രിസ്തുവെന്നും അവന്റെ ജീവിത ചര്യകളെന്നുമാണ്. പൗരോഹിത്യമെന്നത് പിതാവിന്റെ ഹിതപൂർത്തീകരണമാണെങ്കിൽ ആ ശുശ്രൂഷയുടെ മഹനീയ മാതൃക ക്രിസ്തു തന്നെയാണ്. എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഈ തിരുവചനത്തിലെ വാക്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയിൽ ക്രിസ്താനുകരണത്തിന്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. നിത്യപുരോഹിതനായ മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുകയാണ് ഓരോ പുരോഹിതന്റെയും ജീവിതധർമ്മം. ഈ പൗരോഹിത്യം ഒരിക്കലും മാറ്റമില്ലാതെ തുടരുന്നതാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ. മാറ്റമില്ലാതെ എന്നും വർത്തമാനത്തിൽ മാത്രം ജീവിക്കുന്നതുപോലെ ഈശോയുടെ പൗരോഹിത്യ ശുശ്രൂഷയാണ് ഓരോ പുരോഹിതനും ഏറ്റെടുക്കേണ്ടത്. ഏറെ ചർച്ചാവിഷയമായ ഒരു ചോദ്യമുണ്ട്, പൗരോഹിത്യം കാലഘട്ടത്തിനനുസരിച്ച് പരിണാമ വിധേയമാകേണ്ടതല്ലേ എന്നുള്ളത്. പുരോഹിതരുടെ ഇടയിൽ പോലും ഏറെ ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഇത് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ മാറ്റമില്ലാത്ത മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റിക്കൊണ്ട് തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങൾക്കുവേണ്ടി സ്വയം പരിണാമ വിധേയരാക്കിക്കൊണ്ട് യേശു കാട്ടിത്തന്ന സ്നേഹത്തിന്റെ വലിയ മാതൃക മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും എളിമയുടെ ജീവിതം സ്വന്തമാക്കുവാനും ഓരോ പുരോഹിതനും സാധിക്കണം. ഇതാണ് യഥാർത്ഥ പുരോഹിതൻ.

സഭയിലും സമൂഹത്തിലും പൗരോഹിത്യ ജീവിതത്തിന്റെ ധർമ്മങ്ങളും കടമകളും മാതൃകയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫാദർ ജിനു ജേക്കബ് പങ്കുവച്ച ചിന്താ മലരുകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ബ്രദർ അനിറ്റ് ഫ്രാൻസിസ് മുല്ലശ്ശേരിയുടെ വരികൾക്ക് ബ്രദർ അലൻ വർഗീസ് വാരൂർ സംഗീതം നൽകിയ ഗാനം, ആലാപനം അതുൽ സെബാസ്റ്റ്യൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന്റെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംരക്ഷണത്തിൽ കേൾക്കാം ചിന്താ മലരുകൾ. യേശുവിന്റെ നിത്യ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന പുരോഹിതരുടെ വിവിധങ്ങളായ ധർമ്മങ്ങളും സമൂഹത്തിൽ പുരോഹിതരുടെ കടമകളെയും കുറിച്ചുള്ള ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരികളിൽ നാം ശ്രവിക്കുന്നത്. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യവംശത്തോടുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹപ്രതിഫലനമാണ് പുത്രനായ ദൈവത്തിന്റെ മനുഷ്യാവതാരം. പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നിരുന്ന മനുഷ്യവംശത്തെ രക്ഷിച്ച് സ്വർഗ്ഗലോകത്തിന് അർഹരാക്കി തീർക്കുവാൻ ദൈവം തന്റെ ശബ്ദമായ പ്രവാചകന്മാരെ ജനതകൾക്കിടയിലേക്ക് അയക്കുന്നതായി പഴയ നിയമത്തിൽ ഉടനീളം നാം കാണുന്നുണ്ട്. പക്ഷേ ഈ പ്രവാചക ദൗത്യങ്ങളൊന്നും ആത്യന്തികമായ ലക്ഷ്യപ്രാപ്തിക്ക് പര്യാപ്തമായില്ല എന്ന് ദൈവം കണ്ടതിനാലാവണം തന്റെ പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തീരുമാനമെടുക്കുന്നത്. കാൽവരിമലയിൽ ഉയർന്ന മരക്കുരിശിൽ മനുഷ്യവംശത്തിന്റെ പാപക്കറകൾ തന്റെ പുത്രന്റെ യാഗത്താൽ കഴുകി വെടിപ്പാക്കുന്ന പിതാവായ ദൈവം, ഈ ഹിതപൂർത്തീകരണമായിരുന്നു ഈശോയുടെ ഇഹലോകവാസത്തിന്റെ ലക്ഷ്യവും കടമയും. ദൈവപുത്രനായ ഈശോയുടെ ഈ ത്യാഗത്തിന്റെ തുടർച്ചയാണ് സഭയിലൂടെ പുരോഹിതർക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ബലിയാകുവാനും ബലിയേകുവാനുമുള്ള ദൈവവിളി. ഈ പുരോഹിത കടമകൾ നിറവേറ്റുമ്പോൾ പ്രതിസന്ധികളും വെല്ലുവിളികളും ഏറെയുണ്ടാകും. എന്നെ പീഡിപ്പിച്ചവർ നിങ്ങളെയും പീഡിപ്പിക്കും എന്നാണല്ലോ വചനം പറയുന്നത്. പഴയ നിയമത്തിൽ പുരോഹിതരുടെ ധർമ്മം ബലിയർപ്പിക്കുക എന്നത് മാത്രമായിരുന്നു. ജനങ്ങൾ അവരുടെ പാപപരിഹാരത്തിനായി ബലിയർപ്പിക്കുവാൻ ബലിവസ്തുക്കൾ ദേവാലയത്തിൽ കൊണ്ടുവരുന്നു. പുരോഹിതൻ അവ വാങ്ങി ദൈവത്തിന് ബലിയർപ്പിക്കുന്നു. ബലിമൃഗത്തിന്റെ ഒരു ഭാഗം ഭക്ഷിക്കുന്നു, വേദനം പറ്റുന്നു. പക്ഷേ പഴയ നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി പുതിയ നിയമത്തിലേക്ക് ചരിത്രം മാറ്റപ്പെട്ടപ്പോൾ പൗരോഹിത്യധർമ്മങ്ങളും മിശിഹായിലൂടെ മാറ്റപ്പെട്ടു. പുരോഹിതൻ ഒരേ സമയം ബലിയർപ്പകനും ബലിവസ്തുവും ആണെന്നുള്ളതാണ് മിശിഹായിൽ പൂർത്തീകരിക്കപ്പെട്ടതും സഭയിലൂടെ ഇന്നും അനുസ്യൂതം തുടരുന്നതുമായ പൗരോഹിത്യധർമ്മം. താൻ പൂർത്തിയാക്കേണ്ടിയിരുന്ന പിതാവിന്റെ ഹിതം, തന്റെ മക്കളുടെ വിശുദ്ധീകരണം എപ്പോൾ നിറവേറ്റപ്പെട്ടുവോ അപ്പോഴാണ് മിശിഹായുടെ പൗരോഹിത്യം പൂർണ്ണമാക്കപ്പെട്ടത്. അന്ത്യ അത്താഴവേളയിൽ തന്റെ ശരീരവും രക്തവും അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ ശിഷ്യന്മാർക്ക് നൽകി അവർക്ക് ആത്മീയ പോഷണം നൽകുമ്പോൾ ശൂന്യവൽക്കരണത്തിന്റെയും സ്വയം നൽകലിന്റെയും പൗരോഹിത്യ തുടർച്ചയുടെയും മാനങ്ങളാണ് ഈശോ നൽകുന്നത്. പിതാവേ, എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന ഈശോയുടെ കുരിശിൽ കിടന്നുകൊണ്ടുള്ള വാക്കുകളിൽ തന്റെ നിത്യപൗരോഹിത്യത്തിന്റെ പൂർത്തീകരണമാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. പൗരോഹിത്യത്തെപ്പറ്റി ആധുനികത പല കെട്ടുകഥകളും നുണകളും പ്രചരിപ്പിക്കുന്നുണ്ടെന്നുള്ളത് സത്യം. ദൈവത്തെയും മതത്തെയും നശിച്ചുപോകാതെ നിലനിർത്തുവാനുള്ള വെറും ലോകശക്തികൾ മാത്രമാണെന്നൊക്കെ പൗരോഹിത്യത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു ആധുനിക യുഗത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ പൗരോഹിത്യധർമ്മങ്ങളെപ്പറ്റിയുള്ള അവബോധം എല്ലാ മനുഷ്യരിലും സൃഷ്ടിക്കപ്പെടേണ്ടതാണ്. പൗരോഹിത്യധർമ്മങ്ങളെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക. ദൈവിക രഹസ്യങ്ങളും ദൈവിക സത്യങ്ങളും പലപ്പോഴും മനുഷ്യബുദ്ധിക്ക് അതീതവും അഗ്രാഹ്യവും ആയതിനാൽ അവ മനസ്സിലാക്കുവാൻ സാധാരണ ജനങ്ങൾക്ക് സാധിക്കാതെ പോകാറുണ്ട്. ഈശോയുടെ ഇഹലോകവാസ കാലഘട്ടത്തിൽ പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നതിന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാണ്. നിങ്ങളും എന്നെ വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നുവോ? ഈ വചനങ്ങൾ കഠിനമാണ്, ഇവ ഗ്രഹിക്കുവാൻ ആർക്ക് കഴിയും എന്നിങ്ങനെയുള്ള തിരുവചന ഭാഗങ്ങൾ മാനുഷിക ഗ്രാഹ്യശക്തിയുടെ പരിമിതി വെളിപ്പെടുത്തുന്നതാണ്. പൗരോഹിത്യത്തിന്റെ മർമ്മപ്രധാനമായ ഒരു കർത്തവ്യം പഠിപ്പിക്കുക എന്നതാണ്. ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും ദൈവിക സത്യങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കുവാനും ജനങ്ങളെ പഠിപ്പിക്കുവാനുള്ള വലിയ കടമയാണ് ഓരോ പുരോഹിതനിലും നിക്ഷിപ്തമായിരിക്കുന്നത്. മറ്റൊരു കടമ നയിക്കുക എന്നുള്ളതാണ്. നയിക്കുക എന്ന അർത്ഥത്തിൽ പുരോഹിതൻ ഒരു നേതാവാണ്. എന്നാൽ നയിക്കുക എന്നാൽ ഭരിക്കുക എന്ന് തെറ്റായി വ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. പൗരോഹിത്യത്തിലെ നയിക്കുക എന്ന ധർമ്മം പുരോഹിതൻ നിർവഹിക്കുന്നത് ഒരു ആട്ടിടയൻ ആടുകളെ മേയ്ക്കുന്നത് പോലെയാണ്, ആടുകളുടെ പിന്നാലെയാണ് ആട്ടിടയൻ നടക്കുക. ഇപ്രകാരം നടക്കുന്ന ഇടയന്റെ സംരക്ഷണത്തിൽ ആടുകളെല്ലാം സുരക്ഷിതരായിരിക്കുന്നത് പോലെ പുരോഹിതർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ സംരക്ഷണമാണ് നയിക്കുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഏതൊരു ആവശ്യങ്ങളിലും സാഹചര്യങ്ങളിലും സഹായിക്കുവാൻ നയിക്കുവാൻ പുരോഹിതന് കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആരും വഴിതെറ്റിപ്പോകാതിരിക്കുവാനുള്ള ജാഗ്രതയും നയിക്കുക എന്ന കടമയിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ സ്വാർത്ഥ താൽപ്പര്യങ്ങളോ മറ്റു ബാഹ്യശക്തികളോ പുരോഹിതനിൽ സ്വാധീനം ചെലുത്തുന്ന സാഹചര്യം ഏറെ പരിതാപകരമാണ്. മറ്റൊരു പൗരോഹിത്യധർമ്മം വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. പൗരോഹിത്യ കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധീകരിക്കുക എന്നത്. ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം. മിശിഹാ ലോകത്തിലേക്ക് കടന്നുവന്നതിന്റെ പ്രധാന ലക്ഷ്യവും മറ്റൊന്നായിരുന്നില്ല. തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തിരുമനസ്സായ ദൈവപിതാവ്, തന്റെ മക്കളുടെ കാര്യങ്ങളിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്ന പിതാവായ ദൈവം പുരോഹിതരിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യവും ഇതുതന്നെയാണ്. ആരും നശിച്ചുപോകാതെ വിശുദ്ധീകരിക്കപ്പെട്ട് തന്നിലേക്ക്, പറദീസായുടെ സൗഭാഗ്യത്തിലേക്ക് വരുവാനുള്ള ദൈവത്തിന്റെ ഹിതപൂർത്തീകരണം. ഈ മൂന്ന് ദൗത്യങ്ങളും പ്രഥമമായി ഈശോയുടെ ജീവിതത്തിൽ നമുക്ക് കാണാവുന്നതാണ്. മിശിഹായുടെ ഈ ദൗത്യങ്ങൾ ഇന്നും സഭയിലൂടെ തുടർന്നു പോരുന്നു. ഇത്തരത്തിൽ സഭയെന്ന് പറയുന്നത് മിശിഹായുടെ മൗതിക ശരീരവും അവന്റെ ജീവിതത്തിന്റെ തുടർച്ചയുമാണ്. മിശിഹായുടെ എല്ലാ കർത്തവ്യങ്ങളും സഭയിലൂടെ ഇന്നും തടസ്സങ്ങളൊന്നും കൂടാതെ തുടർന്നു പോരുന്നതിനുള്ള ഒരു പ്രധാന കാരണം മറ്റൊന്നുമല്ല, സഭയിലെ പൗരോഹിത്യ കൂട്ടായ്മയാണ്. മിശിഹായുടെ സജീവ സാന്നിധ്യത്തിന്റെ സ്മരണ ജനങ്ങളുടെ ഇടയിൽ ഇന്നും നിലനിൽക്കുന്നത് ഈ പുരോഹിത ഗണങ്ങളിലൂടെയാണ്. സഭയെയും സമൂഹത്തെയും പരസ്പരം ഒന്നിപ്പിക്കുന്ന കണ്ണിയാണ് പുരോഹിതൻ. അതിനാൽ തന്നെ സഭയിലെ ആവശ്യഘടകമാണ് പൗരോഹിത്യം. സഭയുടെ വിവിധങ്ങളായ ധർമ്മങ്ങൾ നിർവഹിക്കുവാൻ മിശിഹ തിരഞ്ഞെടുത്തവരാണ് പുരോഹിതർ. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് ഓരോ മനുഷ്യനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. സമൂഹത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു മനുഷ്യജീവിതത്തെപ്പറ്റി ചിന്തിക്കുവാൻ പോലും പ്രയാസകരമാണ്. ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ഓരോ പുരോഹിതന്റെയും ജീവിതവും. ഈശോയുടെ ജീവിതത്തിലുടനീളം അവൻ സമൂഹവുമായി ബന്ധപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവാണ് സുവിശേഷം ഇപ്രകാരം പറയുന്നത്: അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഒരു പുരോഹിതനാവുക എന്നാൽ ആദ്യപടി ഒരു നല്ല മനുഷ്യനാവുക എന്നതാണ്. ഒരു നല്ല മനുഷ്യനാവുക എന്ന് പറഞ്ഞാലോ നല്ല ഒരു സാമൂഹ്യ ബന്ധത്തിന് ഉടമയായിത്തീരുക എന്നർത്ഥം. എന്നാൽ എന്നാണോ ഈ സാമൂഹ്യ ബന്ധത്തിന് അയവ് സംഭവിക്കുന്നത്, അന്ന് പൗരോഹിത്യ ജീവിതത്തിന്റെ യാത്രയിലും വീഴ്ചകൾ സംഭവിച്ചു തുടങ്ങുന്നു. കാരണം, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവർ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുകയില്ലല്ലോ എന്നല്ലേ വചനം പറയുന്നത്? ലോകചരിത്രത്തിൽ ഉടനീളം ആരോഗ്യപരമായ ഇത്തരം സമൂഹ പുരോഹിത ബന്ധത്തിന്റെ നിർണായകമായ സ്വാധീനങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. വിശുദ്ധ അഗസ്റ്റിൻ ദൈവത്തിന്റെ നഗരം എന്ന തന്റെ പുസ്തകത്തിൽ രണ്ട് നഗരങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. നഗരങ്ങളായ ജെറുസലേമിനെയും ബാബിലോണിയെയും. ഈ രണ്ട് നഗരങ്ങളെയും രണ്ട് വീക്ഷണകോണുകളിലൂടെയാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്. ജെറുസലേമിനെ അദ്ദേഹം വിശേഷിപ്പിക്കുക ദൈവത്തിന്റെ നഗരമായും ബാബിലോണിനെ വിശേഷിപ്പിക്കുക തിന്മയുടെ നഗരവുമായാണ്. സദാ ഐശ്വര്യവും ശാന്തിയും സമാധാനവുമൊക്കെ കളിയാടുന്ന ജെറുസലേം നഗരത്തിലെ ജനങ്ങൾക്ക് ബാബിലോണിലെ തിന്മ നിറഞ്ഞ ജീവിത ചതികളിലേക്ക് വഴുതി വീഴുവാനുള്ള സാഹചര്യവും അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. അതേസമയം ബാബിലോണിയയിലെ ജനങ്ങൾക്ക് ജെറുസലേമിന്റെ നന്മയിലേക്ക് മനസാന്തരപ്പെട്ടുകൊണ്ട് ഉയർത്തപ്പെടുവാനുള്ള സാധ്യതയും തന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുന്നുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷയുടെ ധർമ്മം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. ബാബിലോണിയയിൽ നിന്നും ജെറുസലേമിലേക്കുള്ള ഒരു കടന്നുപോകൽ സംജാതമാക്കുക, അതിനായി മനുഷ്യരെ സഹായിക്കുക, അവരുടെ കൂടെ നിൽക്കുക, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനായി വർത്തിക്കുക. തിന്മ നിറഞ്ഞിരുന്ന പലയിടങ്ങളിലും സ്വാതന്ത്ര്യത്തിന്റെ നല്ല ഉപയോഗം മനസ്സിലാക്കിക്കൊടുത്തുകൊണ്ട് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് വളരുവാൻ പ്രേരിപ്പിച്ചതും സഹായിച്ചതും കത്തോലിക്ക പുരോഹിതരായിരുന്നു എന്നുള്ളത് ചരിത്രസത്യമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജാതിമതഭേദമന്യേ എല്ലാവരുടെയും ഉന്നമനത്തിന് സ്വന്തം ജീവൻ പോലും ബലികൊടുത്തുകൊണ്ട് സഹായമായി നിന്നതും ഈ പുരോഹിതരുടെ സാമൂഹിക പ്രതിബദ്ധതയെ എടുത്തുകാണിക്കുന്നു. ഈ ചരിത്രസത്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് ഒരു രാഷ്ട്രത്തിന്റെ സാമൂഹികവൽക്കരണത്തിൽ പുരോഹിതർക്കുള്ള പങ്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇവയ്ക്കെല്ലാം അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ഒരു പുരോഹിതന് ക്രിസ്തുവുമായുള്ള ബന്ധമാണ്. പൗരോഹിത്യ ജീവിതത്തിൽ ഒരു പുരോഹിതന്റെ മാതൃക എന്താണെന്നും ആരാണെന്നും ചോദിച്ചാൽ മറുപടിയായി ലഭിക്കുക, അല്ലെങ്കിൽ ലഭിക്കേണ്ടത് ക്രിസ്തുവെന്നും അവന്റെ ജീവിത ചര്യകളെന്നുമാണ്. പൗരോഹിത്യമെന്നത് പിതാവിന്റെ ഹിതപൂർത്തീകരണമാണെങ്കിൽ ആ ശുശ്രൂഷയുടെ മഹനീയ മാതൃക ക്രിസ്തു തന്നെയാണ്. എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഈ തിരുവചനത്തിലെ വാക്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയിൽ ക്രിസ്താനുകരണത്തിന്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. നിത്യപുരോഹിതനായ മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുകയാണ് ഓരോ പുരോഹിതന്റെയും ജീവിതധർമ്മം. ഈ പൗരോഹിത്യം ഒരിക്കലും മാറ്റമില്ലാതെ തുടരുന്നതാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ. മാറ്റമില്ലാതെ എന്നും വർത്തമാനത്തിൽ മാത്രം ജീവിക്കുന്നത് പോലെ ഈശോയുടെ പൗരോഹിത്യ ശുശ്രൂഷയാണ് ഓരോ പുരോഹിതനും ഏറ്റെടുക്കേണ്ടത്. ഏറെ ചർച്ചാവിഷയമായ ഒരു ചോദ്യമുണ്ട്, പൗരോഹിത്യം കാലഘട്ടത്തിനനുസരിച്ച് പരിണാമ വിധേയമാകേണ്ടതല്ലേ എന്നുള്ളത്. പുരോഹിതരുടെ ഇടയിൽ പോലും ഏറെ ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഇത് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ മാറ്റമില്ലാത്ത മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റിക്കൊണ്ട് തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങൾക്കുവേണ്ടി സ്വയം പരിണാമ വിധേയരാക്കിക്കൊണ്ട് യേശു കാട്ടിത്തന്ന സ്നേഹത്തിന്റെ വലിയ മാതൃക മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും എളിമയുടെ ജീവിതം സ്വന്തമാക്കുവാനും ഓരോ പുരോഹിതനും സാധിക്കണം. ഇതാണ് യഥാർത്ഥ പുരോഹിതൻ.

സഭയിലും സമൂഹത്തിലും പൗരോഹിത്യ ജീവിതത്തിന്റെ ധർമ്മങ്ങളും കടമകളും മാതൃകയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫാദർ ജിനു ജേക്കബ് പങ്കുവച്ച ചിന്താമലരുകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ബ്രദർ അനിറ്റ് ഫ്രാൻസിസ് മുല്ലശ്ശേരിയുടെ വരികൾക്ക് ബ്രദർ അലൻ വർഗീസ് വാരൂർ സംഗീതം നൽകിയ ഗാനം, ആലാപനം അതുൽ സെബാസ്റ്റ്യൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഓഗസ്റ്റ് മാസം 23-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. മാതൃരാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കർത്താവിൽ ശക്തി പ്രാപിക്കുക. പാപ്പ. പോർച്ചുഗലിലെ മിലിറ്ററി സേനയിലെ അംഗങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അനുബന്ധ സിവിലിയൻ ഉദ്യോഗസ്ഥർക്കും ആത്മീയ സഹായം നൽകുന്നതിനായി 60 വർഷങ്ങൾക്ക് മുൻപ് ഒരു വികാരിയാത്ത് സ്ഥാപിച്ചതിന്റെ വാർഷികം ആഘോഷിക്കുന്നതിനായി റോമിൽ എത്തിച്ചേർന്ന അജപാലക സംഘത്തിന്റെ പ്രതിനിധികളും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച നടത്തുകയും ആത്മീയ നന്മയ്ക്കും ക്രിസ്തീയ മൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവിനും അവർ നൽകുന്ന സംഭാവനകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സന്ദേശം നൽകുകയും ചെയ്തു. സഭയും ഭരണകൂടവും തമ്മിലുള്ള ക്രിയാത്മകമായ സഹകരണത്തിന്റെ ഒരു ഇടമായി ഈ അജപാലന മേഖല മാറട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. മാതൃരാജ്യത്തിന്റെ പരമാധികാരവും നിയമവാഴ്ചയും സംരക്ഷിക്കുക, സഹപൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുക, അനീതിയിൽ നിന്നും അവരെ സംരക്ഷിക്കുക

കുടുംബങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി സേവനമനുഷ്ഠിക്കുന്ന സന്നദ്ധ സംഘടനയിലെ അംഗങ്ങളുമായി ലിയോ 14 പാപ്പ ഓഗസ്റ്റ് മാസം 24 തീയതി വത്തിക്കാനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ആരും കാണാത്തതും ദൈവത്തിനു മാത്രം പ്രതിഫലം നൽകുവാൻ കഴിയുന്നതുമായ സേവനങ്ങൾ ചെയ്തുകൊണ്ട് അവരന്റെ മുഖത്ത് യേശുക്രിസ്തുവിനെ തന്നെ കണ്ടെത്തുന്നത് ഏറെ സന്തോഷകരമാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഏറ്റവും ദുർബലരായ ആളുകളുടെ ജീവിതത്തിൽ നമ്മെ വെല്ലുവിളിക്കുന്ന ക്രിസ്തുവിന്റെ നോട്ടം എങ്ങനെ തിരിച്ചറിയാമെന്ന് അറിയുന്നത് ഒരു മാനവിക ക്രിസ്തീയ സമൂഹമായി വളരുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകമാണെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞു. നമ്മുടെ വിശ്വാസത്തിന്റെ പരീക്ഷണമാണ് കാരുണ്യപ്രവൃത്തികളും കരുതലും എന്നതും പാപ്പ കൂട്ടിച്ചേർത്തു. ഭാവി ഭീഷണിയുടേതല്ല, വാഗ്ദാനത്തിന്റെയാണ്. അതിന് യുവജനങ്ങളാണ് സാക്ഷികൾ. പാപ്പ പ്രതിബദ്ധതയുടെയും സർഗാത്മകതയുടെയും സംവാദത്തിന്റെയും വേദിയായ റിമിനിയിൽ 47 ജനതകളുടെ സൗഹൃദത്തിനായുള്ള സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിൽ തനിക്കുള്ള സന്തോഷം എടുത്തു പറഞ്ഞുകൊണ്ട് ലിയോ 14 പാപ്പ സന്ദേശം നൽകി. സംഗമം, സൗഹൃദ സംഗമം, ജനതകൾ തമ്മിലുള്ള സൗഹൃദം എന്നീ വാക്കുകൾ ഉച്ചരിക്കുന്നത് ഏവരുടെയും ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നുവെന്ന വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയുടെ വാക്കുകളും പാപ്പ ആമുഖമായി ഉദ്ധരിച്ചു. ലോകസമാധാനത്തിനായി വ്യക്തികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകളും സംവാദങ്ങളും അത്യാവശ്യമാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. അന്തസ്സുള്ള ദൈവമക്കളെന്ന നിലയിൽ മനുഷ്യർക്കിടയിലുള്ള പൊതുവായ കാര്യങ്ങൾ കണ്ടെത്തുവാൻ സാമൂഹിക സൗഹൃദം സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിരുകൾക്കും സ്ഥാപനങ്ങൾക്കും മുൻപേ മനുഷ്യർക്കാണ് മുൻഗണന നൽകേണ്ടതെന്നും സഭയും സമൂഹവും ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുവജനങ്ങൾ ഭാവിയെ ഒരു ഭീഷണിയായി കാണാതെ ഒരു വാഗ്ദാനമായി കാണണമെന്ന് പാപ്പ പ്രത്യേകം പറഞ്ഞു. സൂര്യനെയും നക്ഷത്രങ്ങളെയും ചലിപ്പിക്കുന്ന ദൈവിക സ്നേഹം ഇന്നും ഏറെ സജീവമാണെന്നും അത് യുവാക്കളെ നിസ്സംഗതയിൽ നിന്ന് ഉണർത്തുന്നുവെന്നും പറഞ്ഞ പാപ്പ ഇടുങ്ങിയ ചിന്താഗതികൾ വെടിഞ്ഞ് ദരിദ്രരിലേക്കും വിവിധ സംസ്കാരങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് സ്നേഹത്തിന്റെ സംസ്കാരം കെട്ടിപ്പടുക്കുവാൻ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. യുവാക്കളുടെ സാക്ഷ്യം ലോകത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ടെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. അധികാരം ഒരു സേവനമായി മാറുന്ന ശൈലിയാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതെന്നും അതിനാൽ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ കൂട്ടായ്മയുടെ ചൈതന്യത്തിൽ മുൻപോട്ടു പോകുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. എബോള ബാധിതർക്കുവേണ്ടി പരിശുദ്ധ പിതാവ് സഹായങ്ങൾ അഭ്യർത്ഥിച്ചു. ആഫ്രിക്കയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ പടർന്നുപിടിക്കുന്ന എബോള വൈറസിനെതിരെ പോരാടുവാൻ അന്താരാഷ്ട്ര സമൂഹത്തെ ആഹ്വാനം ചെയ്യുകയും രോഗബാധിതർക്കുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ലിയോ 14 പാപ്പ ഓഗസ്റ്റ് മാസം 23 തീയതി വിശ്വാസികളെ അഭിസംബോധന ചെയ്തു. കോംഗോയിൽ ഇതുവരെ 2500 പേർ ഈ മാരക രോഗം ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പാപ്പായുടെ ഈ അഭ്യർത്ഥന ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഓഗസ്റ്റ് മാസം 23 തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വെച്ച് നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം ഇരുപത്തിയൊന്നാം ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളെ ആധാരമാക്കിയാണ് പാപ്പ തന്റെ പ്രഭാഷണം നടത്തിയത്.
1: Cari fratelli e sorelle, buona domenica. Il Vangelo di questa domenica ci mette davanti a un interrogativo che interpella ciascuno di noi nel cammino della nostra fede. Chi è davvero Gesù per me? Dal racconto evangelico si comprende quanto questo interrogativo sia decisivo per l'esperienza del discepolato. Infatti, nonostante i dodici apostoli avessero già condiviso molto della vita e del ministero del Maestro, Gesù non ha voluto dare per scontato che lo conoscessero davvero e che avessero compreso

0: Preso il mistero del regno di Dio.
1: Priya Sahodaranmare, Sahodrimare, Evarkum, Shubha Nyayaraizha. Ee Nyayaraizhayile Suvishesham, Nammude Vishwasa Yathrayil Ororutharayum Velluvilikkunna Oru Chodyam Namukku Munpil Vekkunnu. Yeshu Yathartathil Enikku Aaranu? Shishyathvathinte Anubhavathil Ee Chodyam Ethratholam Nirnayakamanennu Suvisheshathinte Vivaranathil Ninnu Manasilakkam. 12 അപ്പസ്തോലന്മാർ ഗുരുവിനോടൊപ്പം ജീവിതവും ശുശ്രൂഷയും ഒരുപാട് പങ്കിട്ടിട്ടുണ്ടെങ്കിലും അവർ തന്നെ യഥാർത്ഥത്തിൽ അറിയുകയും ദൈവരാജ്യത്തിന്റെ രഹസ്യം ഗ്രഹിക്കുകയും ചെയ്തിരുന്നുവെന്ന് നിസ്സാരമായി കരുതുവാൻ യേശു ആഗ്രഹിച്ചില്ല. അതിനാൽ തന്നെക്കുറിച്ച് ജനങ്ങൾക്കിടയിലുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ച ശേഷം അവിടുന്ന് നേരിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? സഹോദരി സഹോദരന്മാരെ, എല്ലാ കാലഘട്ടത്തിലെയും ശിഷ്യന്മാർക്കും നമുക്കോരോരുത്തർക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. വിശ്വാസമെന്നത് ഒരിക്കൽ മാത്രം ലഭിച്ച് അവസാനിക്കുന്ന ഒന്നല്ല, മറിച്ച് ക്രിസ്തുവിന്റെ മുഖവും അവിടുത്തെ സുവിശേഷവും നിരന്തരം നാം വീണ്ടും കണ്ടെത്തേണ്ടതുണ്ട്. അവിടുത്തെ സന്ദേശം ആഴത്തിൽ മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ പുതുക്കുവാനും നാം കടപ്പെട്ടിരിക്കുന്നു. എല്ലാം അറിയാമെന്ന ഭാവത്തെ ഉപേക്ഷിക്കുവാനും വിശ്വാസത്തെ വെറുമൊരു ശീലമാക്കുന്ന പ്രവണതയെ മറികടക്കുവാനും അപ്രകാരം ജീവിതവും പ്രഘോഷണവും പൊരുത്തപ്പെട്ടതായിരിക്കുവാനും ഇതു നമ്മെ സഹായിക്കുന്നു. ഓരോ ദിവസവും നമ്മോട് ചോദിക്കപ്പെടുന്ന ചോദ്യം, യേശു എനിക്ക് ആരാണ്, എന്റെ ജീവിതത്തിൽ അവിടുത്തെ സാന്നിധ്യത്തിന്റെ അർത്ഥമെന്താണ് എന്നത് പ്രാർത്ഥനയിലും സുവിശേഷത്തിൽ അടിസ്ഥാനമാക്കിയ ധ്യാനത്തിലും പ്രത്യേകിച്ചും ഉയർന്നുവരുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളുടെ മുറിവുകളും ആവശ്യങ്ങളും നേരിടുമ്പോഴും നമ്മുടെ മനസാക്ഷിയെ ഏറ്റവും ആഴത്തിൽ വെല്ലുവിളിക്കുന്ന ബന്ധങ്ങളിലും സാഹചര്യങ്ങളിലുമൊക്കെ ഈ ചോദ്യം ഉയർന്നുവരുന്നു. ചുരുക്കത്തിൽ, കർത്താവായ യേശു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹാനായ ചരിത്രപുരുഷൻ മാത്രമാണോ, അതോ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുവാനും നമ്മുടെ ജീവിതത്തെയും നാം ജീവിക്കുന്ന ലോകത്തെയും രൂപാന്തരപ്പെടുത്തുവാനും ഐക്യപ്പെട്ട ദൈവത്തിന്റെ ക്രിസ്തുവാണോ എന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മതപരമായ ബോധ്യങ്ങളിലും സുരക്ഷിതത്വങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ ക്രിസ്തുവുമായുള്ള യഥാർത്ഥ ബന്ധത്തിനായി തുറവുള്ളവരാകുവാൻ നമുക്ക് പഠിക്കാം. ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ കേട്ടറിവുകളിലോ പതിവ് പ്രയോഗങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് പകർന്നു നൽകപ്പെട്ട കാര്യങ്ങളിലോ മാത്രം നാം ഒതുങ്ങി നിൽക്കാറുണ്ട്. ഒരുപക്ഷെ നല്ല ഉദ്ദേശ്യത്തോടെയാകാം നാം അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അവിടുത്തെ അറിയുവാനും അദ്ദേഹവുമായുള്ള സൗഹൃദത്താൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാനും യേശു നമ്മെ വ്യക്തിപരമായ ഒരു പ്രതികരണത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ പുതിയ കൂടിക്കാഴ്ചകൾ ചിലപ്പോൾ നമ്മൾ സങ്കൽപ്പിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുവാനും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും നമ്മോട് ആവശ്യപ്പെട്ടേക്കാം. മുൻപ് ചെയ്തിരുന്നതുപോലെ തന്നെ ഇനിയും തുടർന്നാൽ മതി എന്ന് നാം ചിന്തിക്കുന്നിടത്ത് നമ്മുടെ വ്യക്തിപരമായ ജീവിതയാത്രയ്ക്കും സഭയുടെ പാതയ്ക്കും സഭ സ്വീകരിക്കുന്ന ഇടയ ശുശ്രൂഷപരമായ തീരുമാനങ്ങൾക്കും ഇവ ബാധകമാണ്. എന്നാൽ അതിനു പകരം നാം ഇടയ്ക്കിടെ സ്വയം ചോദിക്കേണ്ടതുണ്ട്, കർത്താവ് എനിക്ക് ആരാണ്? ഞാൻ അവിടുത്തെ യഥാർത്ഥത്തിൽ അറിയുന്നുണ്ടോ? അവിടുത്തെ സുവിശേഷം ഇന്ന് എന്നോട് എന്താണ് ആവശ്യപ്പെടുന്നത്? ഞാൻ ഏതൊക്കെ നടപടികളും തീരുമാനങ്ങളുമാണ് എടുക്കേണ്ടത്? തന്റെ പുത്രനിലൂടെ ദൈവഹിതമന്വേഷിച്ച പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹായം നമുക്ക് തേടാം. നമ്മുടെ വിശ്വാസയാത്രയിൽ പരിശുദ്ധ അമ്മ നമ്മെ എപ്പോഴും നയിക്കട്ടെ.
0: Che nel suo cuore cercava la volontà di Dio attraverso il figlio suo, perché ci guidi sempre nel cammino della fede.
1: പാപ്പയുടെ സന്ദേശത്തെ തുടർന്ന് കർത്താവിന്റെ മാലാഖ എന്ന് തുടങ്ങുന്ന ത്രികാല ജപം ചൊല്ലുകയും തുടർന്ന് അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
0: Angelus Domini nunciavit Mariae.
2: Et concepit Spiritu Sancto.
0: Ave Maria, gratia plena Dominus tecum. Benedicta tu in mulieribus et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
0: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
0: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
0: Et verbum caro factum est,
2: et habitavit in nobis.
0: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
0: Ora pro nobis, Sancta Dei Genetrix,
2: digne ficiamur promissionibus Christi.
0: Oremus. Gratiam tuam quesimus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi filii tui incarnationem coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
0: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
0: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
0: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
0: Pro fidelibus defunctis, Requiem aeternam dona eis Domine,
2: et lux perpetua lucea Teis,
0: requiescant in pace.
2: Amen.
0: Dominus vobiscum,
2: et cum spiritu tuo,
0: sit nomen Domini benedictum,
2: ex nunc et usque in saeculum,
0: adiutorium nostrum in nomine Domini,
2: qui fecit caelum et terram.
0: Benedicat vos omnipotens Deus, Pater, et Filius, et Spiritus Sanctus.
2: Amen.
1: Shesham Papa, Afrikayil padarnu pidichukondirikkunna Ebola virus badhitharaya aalukalkku vendi pratyekamaya prarthanakal abhyarthikkukayum avarkku aavashyamaya sahayangal cheythukodukkuvan antharashtra samoohangale aahvanam cheyyukayum cheythu. Mattu prarthana abhyarthanakalum nadathiya shesham Papa evariyum abhivadyam cheythu. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. സിസ്റ്റർ ഡോക്ടർ ആൻജോസ് എസ് എ ബി എസ് വരികളും സംഗീതവും നിർവഹിച്ച ഗാനം ആലാപനം മരിയ കോലടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഓഗസ്റ്റ് മാസം 23-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. മാതൃരാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കർത്താവിൽ ശക്തി പ്രാപിക്കുക, പാപ്പ. പോർച്ചുഗലിലെ മിലിറ്ററി സേനയിലെ അംഗങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അനുബന്ധ സിവിലിയൻ ഉദ്യോഗസ്ഥർക്കും ആത്മീയ സഹായം നൽകുന്നതിനായി 60 വർഷങ്ങൾക്ക് മുൻപ് ഒരു വികാരിയാത്ത് സ്ഥാപിച്ചതിന്റെ വാർഷികം ആഘോഷിക്കുന്നതിനായി റോമിൽ എത്തിച്ചേർന്ന അജപാലക സംഘത്തിന്റെ പ്രതിനിധികളും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച നടത്തുകയും ആത്മീയ നന്മയ്ക്കും ക്രിസ്തീയ മൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവിനും അവർ നൽകുന്ന സംഭാവനകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സന്ദേശം നൽകുകയും ചെയ്തു. സഭയും ഭരണകൂടവും തമ്മിലുള്ള ക്രിയാത്മകമായ സഹകരണത്തിന്റെ ഒരു ഇടമായി ഈ അജപാലന മേഖല മാറട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. മാതൃരാജ്യത്തിന്റെ പരമാധികാരവും നിയമവാഴ്ചയും സംരക്ഷിക്കുക, സഹപൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുക, അനീതിയിൽ നിന്നും അവരെ സംരക്ഷിക്കുക എന്നീ മഹത്തായ ദൗത്യങ്ങൾ നിറവേറ്റുമ്പോൾ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവാനും സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവാനും സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവാനുമുള്ള വിശുദ്ധ പൗലോസ്ലിഹായുടെ ആഹ്വാനം ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി. അപരന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ നോട്ടം നാം തിരിച്ചറിയണം, പാപ്പ. 45 വർഷങ്ങളായി തൊളേദോയിലെ മാർസോദേത്തോയിൽ ബുദ്ധിപരമായ വൈകല്യമുള്ളവരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി സേവനമനുഷ്ഠിക്കുന്ന സന്നദ്ധ സംഘടനയിലെ അംഗങ്ങളുമായി ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് മാസം 24-ാം തീയതി വത്തിക്കാനിൽ വച്ച് കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ആരും കാണാത്തതും ദൈവത്തിനു മാത്രം പ്രതിഫലം നൽകുവാൻ കഴിയുന്നതുമായ സേവനങ്ങൾ ചെയ്തുകൊണ്ട് അപരന്റെ മുഖത്ത് യേശുക്രിസ്തുവിനെ തന്നെ കണ്ടെത്തുന്നത് ഏറെ സന്തോഷകരമാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഏറ്റവും ദുർബലരായ ആളുകളുടെ ജീവിതത്തിൽ നമ്മെ വെല്ലുവിളിക്കുന്ന ക്രിസ്തുവിന്റെ നോട്ടം എങ്ങനെ തിരിച്ചറിയാമെന്ന് അറിയുന്നത് ഒരു മാനവിക ക്രിസ്തീയ സമൂഹമായി വളരുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകമാണെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞു. നമ്മുടെ വിശ്വാസത്തിന്റെ പരീക്ഷണമാണ് കാരുണ്യപ്രവൃത്തികളും കരുതലും എന്നതും പാപ്പ കൂട്ടിച്ചേർത്തു. ഭാവി ഭീഷണിയുടേതല്ല, വാഗ്ദാനത്തിന്റെയാണ്. അതിന് യുവജനങ്ങളാണ് സാക്ഷികൾ, പാപ്പ. പ്രതിബദ്ധതയുടെയും സർഗാത്മകതയുടെയും സംവാദത്തിന്റെയും വേദിയായ റിമിനിയിൽ 47-ാമത് ജനതകളുടെ സൗഹൃദത്തിനായുള്ള സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിൽ തനിക്കുള്ള സന്തോഷം എടുത്തു പറഞ്ഞുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ സന്ദേശം നൽകി. സംഗമം, സൗഹൃദ സംഗമം, ജനതകൾ തമ്മിലുള്ള സൗഹൃദം എന്നീ വാക്കുകൾ ഉച്ചരിക്കുന്നത് ഏവരുടെയും ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നുവെന്ന വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പായുടെ വാക്കുകളും പാപ്പ ആമുഖമായി ഉദ്ധരിച്ചു. ലോകസമാധാനത്തിനായി വ്യക്തികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകളും സംവാദങ്ങളും അത്യാവശ്യമാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. അന്തസ്സുള്ള ദൈവമക്കളെന്ന നിലയിൽ മനുഷ്യർക്കിടയിലുള്ള പൊതുവായ കാര്യങ്ങൾ കണ്ടെത്തുവാൻ സാമൂഹിക സൗഹൃദം സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിരുകൾക്കും സ്ഥാപനങ്ങൾക്കും മുൻപേ മനുഷ്യർക്കാണ് മുൻഗണന നൽകേണ്ടതെന്നും സഭയും സമൂഹവും ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുവജനങ്ങൾ ഭാവിയെ ഒരു ഭീഷണിയായി കാണാതെ ഒരു വാഗ്ദാനമായി കാണണമെന്ന് പാപ്പ പ്രത്യേകം പറഞ്ഞു. സൂര്യനെയും നക്ഷത്രങ്ങളെയും ചലിപ്പിക്കുന്ന ദൈവിക സ്നേഹം ഇന്നും ഏറെ സജീവമാണെന്നും അത് യുവാക്കളെ നിസ്സംഗതയിൽ നിന്ന് ഉണർത്തുന്നുവെന്നും പറഞ്ഞ പാപ്പ ഇടുങ്ങിയ ചിന്താഗതികൾ വെടിഞ്ഞ് ദരിദ്രരിലേക്കും വിവിധ സംസ്കാരങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് സ്നേഹത്തിന്റെ സംസ്കാരം കെട്ടിപ്പടുക്കുവാൻ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. യുവാക്കളുടെ സാക്ഷ്യം ലോകത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ടെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. അധികാരം ഒരു സേവനമായി മാറുന്ന ശൈലിയാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതെന്നും അതിനാൽ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ കൂട്ടായ്മയുടെ ചൈതന്യത്തിൽ മുൻപോട്ടു പോകുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. എബോള ബാധിതർക്കു വേണ്ടി പരിശുദ്ധ പിതാവ് സഹായങ്ങൾ അഭ്യർത്ഥിച്ചു. ആഫ്രിക്കയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ പടർന്നുപിടിക്കുന്ന എബോള വൈറസിനെതിരെ പോരാടുവാൻ അന്താരാഷ്ട്ര സമൂഹത്തെ ആഹ്വാനം ചെയ്യുകയും രോഗബാധിതർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് മാസം 23-ാം തീയതി വിശ്വാസികളെ അഭിസംബോധന ചെയ്തു. കോംഗോയിൽ ഇതുവരെ 2500-ലധികം പേർ ഈ മാരക രോഗം ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പാപ്പായുടെ ഈ അഭ്യർത്ഥന ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഓഗസ്റ്റ് മാസം 23-ാം തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വെച്ച് നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം ഇരുപത്തിയൊന്നാം ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളെ ആധാരമാക്കിയാണ് പാപ്പ തന്റെ പ്രഭാഷണം നടത്തിയത്.
1: Il Vangelo di questa domenica ci mette davanti a un interrogativo che interpella ciascuno di noi nel cammino della nostra fede. Chi è davvero Gesù per me? Dal racconto evangelico si comprende quanto questo interrogativo sia decisivo per l'esperienza del discepolato. Infatti, nonostante i dodici apostoli avessero già condiviso molto della vita e del ministero del Maestro, Gesù non ha voluto dare per scontato che lo conoscessero davvero e che avessero compreso il mistero del Regno di Dio.
0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ശുഭ ഞായറാഴ്ച. ഈ ഞായറാഴ്ചയിലെ സുവിശേഷം നമ്മുടെ വിശ്വാസയാത്രയിൽ ഓരോരുത്തരെയും വെല്ലുവിളിക്കുന്ന ഒരു ചോദ്യം നമുക്ക് മുൻപിൽ വയ്ക്കുന്നു. യേശു യഥാർത്ഥത്തിൽ എനിക്ക് ആരാണ്? ശിഷ്യത്വത്തിൻ്റെ അനുഭവത്തിൽ ഈ ചോദ്യം എത്രത്തോളം നിർണായകമാണെന്ന് സുവിശേഷത്തിൻ്റെ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാം. പന്ത്രണ്ട് അപ്പസ്തോലന്മാർ ഗുരുവിനോടൊപ്പം ജീവിതവും ശുശ്രൂഷയും ഒരുപാട് പങ്കിട്ടിട്ടുണ്ടെങ്കിലും അവർ തന്നെ യഥാർത്ഥത്തിൽ അറിയുകയും ദൈവരാജ്യത്തിൻ്റെ രഹസ്യം ഗ്രഹിക്കുകയും ചെയ്തിരുന്നുവെന്ന് നിസ്സാരമായി കരുതുവാൻ യേശു ആഗ്രഹിച്ചില്ല. അതിനാൽ തന്നെക്കുറിച്ച് ജനങ്ങൾക്കിടയിലുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ച ശേഷം അവിടുന്ന് നേരിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? സഹോദരി സഹോദരന്മാരെ, എല്ലാ കാലഘട്ടത്തിലെയും ശിഷ്യന്മാർക്കും നമുക്കോരോരുത്തർക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. വിശ്വാസമെന്നത് ഒരിക്കൽ മാത്രം ലഭിച്ച് അവസാനിക്കുന്ന ഒന്നല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ മുഖവും അവിടുത്തെ സുവിശേഷവും നിരന്തരം നാം വീണ്ടും കണ്ടെത്തേണ്ടതുണ്ട്. അവിടുത്തെ സന്ദേശം ആഴത്തിൽ മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ പുതുക്കുവാനും നാം കടപ്പെട്ടിരിക്കുന്നു. എല്ലാം അറിയാമെന്ന ഭാവത്തെ ഉപേക്ഷിക്കുവാനും വിശ്വാസത്തെ വെറുമൊരു ശീലമാക്കുന്ന പ്രവണതയെ മറികടക്കുവാനും അപ്രകാരം ജീവിതവും പ്രഘോഷണവും പൊരുത്തപ്പെട്ടതായിരിക്കുവാനും ഇത് നമ്മെ സഹായിക്കുന്നു. ഓരോ ദിവസവും നമ്മോട് ചോദിക്കപ്പെടുന്ന ചോദ്യം, യേശു എനിക്ക് ആരാണ്, എന്റെ ജീവിതത്തിൽ അവിടുത്തെ സാന്നിധ്യത്തിന്റെ അർത്ഥമെന്താണ് എന്നത് പ്രാർത്ഥനയിലും സുവിശേഷത്തിൽ അടിസ്ഥാനമാക്കിയ ധ്യാനത്തിലും പ്രത്യേകിച്ചും ഉയർന്നുവരുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളുടെ മുറിവുകളും ആവശ്യങ്ങളും നേരിടുമ്പോഴും നമ്മുടെ മനസ്സാക്ഷിയെ ഏറ്റവും ആഴത്തിൽ വെല്ലുവിളിക്കുന്ന ബന്ധങ്ങളിലും സാഹചര്യങ്ങളിലുമൊക്കെ ഈ ചോദ്യം ഉയർന്നുവരുന്നു. ചുരുക്കത്തിൽ, കർത്താവായ യേശു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹാനായ ചരിത്രപുരുഷൻ മാത്രമാണോ, അതോ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുവാനും നമ്മുടെ ജീവിതത്തെയും നാം ജീവിക്കുന്ന ലോകത്തെയും രൂപാന്തരപ്പെടുത്തുവാനും ഐക്യപ്പെട്ട ദൈവത്തിൻ്റെ ക്രിസ്തുവാണോ എന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മതപരമായ ബോധ്യങ്ങളിലും സുരക്ഷിതത്വങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ ക്രിസ്തുവുമായുള്ള യഥാർത്ഥ ബന്ധത്തിനായി തുറവുള്ളവരാകുവാൻ നമുക്ക് പഠിക്കാം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ കേട്ടറിവുകളിലോ പതിവ് പ്രയോഗങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് പകർന്നു നൽകപ്പെട്ട കാര്യങ്ങളിലോ മാത്രം നാം ഒതുങ്ങി നിൽക്കാറുണ്ട്. ഒരുപക്ഷെ നല്ല ഉദ്ദേശ്യത്തോടെയാകാം നാം അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അവിടുത്തെ അറിയുവാനും അദ്ദേഹവുമായുള്ള സൗഹൃദത്താൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാനും യേശു നമ്മെ വ്യക്തിപരമായ ഒരു പ്രതികരണത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ പുതിയ കൂടിക്കാഴ്ചകൾ ചിലപ്പോൾ നമ്മൾ സങ്കൽപ്പിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുവാനും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും നമ്മോട് ആവശ്യപ്പെട്ടേക്കാം. മുൻപ് ചെയ്തിരുന്നതുപോലെ തന്നെ ഇനിയും തുടർന്നാൽ മതി എന്ന് നാം ചിന്തിക്കുന്നിടത്ത് നമ്മുടെ വ്യക്തിപരമായ ജീവിതയാത്രയ്ക്കും സഭയുടെ പാതയ്ക്കും സഭ സ്വീകരിക്കുന്ന ഇടയ ശുശ്രൂഷപരമായ തീരുമാനങ്ങൾക്കും ഇവ ബാധകമാണ്. എന്നാൽ അതിനു പകരം നാം ഇടയ്ക്കിടെ സ്വയം ചോദിക്കേണ്ടതുണ്ട്, കർത്താവ് എനിക്ക് ആരാണ്? ഞാൻ അവിടുത്തെ യഥാർത്ഥത്തിൽ അറിയുന്നുണ്ടോ? അവിടുത്തെ സുവിശേഷം ഇന്ന് എന്നോട് എന്താണ് ആവശ്യപ്പെടുന്നത്? ഞാൻ ഏതൊക്കെ നടപടികളും തീരുമാനങ്ങളുമാണ് എടുക്കേണ്ടത്? തന്റെ പുത്രനിലൂടെ ദൈവഹിതമന്വേഷിച്ച പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹായം നമുക്ക് തേടാം. നമ്മുടെ വിശ്വാസയാത്രയിൽ പരിശുദ്ധ അമ്മ നമ്മെ എപ്പോഴും നയിക്കട്ടെ.
1: Invochiamo la Vergine Maria che nel suo cuore cercava la volontà di Dio attraverso il figlio suo perché ci guidi sempre nel cammino della fede.
0: പാപ്പയുടെ സന്ദേശത്തെ തുടർന്ന് കർത്താവിന്റെ മാലാഖ എന്ന് തുടങ്ങുന്ന ത്രികാല ജപം ചൊല്ലുകയും തുടർന്ന് അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae.
2: Et concepit Spiritu Sancto.
1: Ave Maria, gratia plena Dominus tecum. Benedicta tu in mulieribus et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum. Benedicta tu in mulieribus et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est.
2: Et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum. Benedicta tu in mulieribus et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: digne ficiamur promissionibus Christi.
1: Oremus. Gratiam tuam quesimus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi filii tui incarnationem coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, Requiem aeternam dona eis Domine,
2: et lux perpetua luce a teis.
1: Requiescant in pace.

അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ അന്താരാഷ്ട്ര സമൂഹങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. മറ്റ് പ്രാർത്ഥനാഭ്യർത്ഥനകളും നടത്തിയ ശേഷം പാപ്പ ഏവരെയും അഭിവാദ്യം ചെയ്തു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. സിസ്റ്റർ ഡോക്ടർ ആഞ്ചോസ് എസ്എബിഎസ് വരികളും സംഗീതവും നിർവഹിച്ച ഗാനം ആലാപനം മരിയ കോലടി.